പോലെ നഗാനമു അന്റും ഗുരുനാവല്ലിയ അബുയാശി അൽബുഷ്ടമംഗമകോ ഈയനകു ബർഷു ഭവാനൂ നനകാനമോ ഓ യൂഷുപു നകമശേയമ്മകു അല്ലാഹു തആല ശിയഗന്നബിയ അപാപനു കൈറോ കിരിപ മൈനു അഞ്ചറിങ്ങ ശെമ്മിയ മിങ്കകു